ആത്മീക തുല്യമാണ് ഒലിത്തൊഴിവിൽ കാട്ടുമകളുടെ സൗത്ത് റേഡിയോസ്. ഇതയം കൊള്ളൈക്കൊള്ളും അടുത്തു വരും നാൻകു പാടൽകൾ കേളുങ്കൾ സൗത്ത് റേഡിയോസ്. പിടിത്തിരുന്നാൽ മതിപ്പിൻ വഴങ്ങി.

ഇത് റീമിക്സ് പാടം. സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ്. ഇത് റീമിക്സ്.

ഇത് റീമിക്സ് പാടം. സൗത്ത് റേഡിയോസിന്റെ എക്സ്ക്ലൂസീവ് പഠിപ്പാണ് ഇത്. റീമിക്സ്